0: திரைகாணம் கேட்டீர்கள். அடுத்த அறிவிப்பு தொடர்கிறது.
1: ஆகாஷவாணி கூட்டுகாரி. സ്ത്രീകളുടെ സ്വത്ത് അവകാശങ്ങൾ. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
2: സ്ത്രീകളുടെ സ്വത്തവകാശത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ സ്വത്തവകാശങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ മനസ്സിലാക്കാം. ഇന്ത്യയിൽ സ്ത്രീകളുടെ സ്വത്തവകാശങ്ങളെ നിയന്ത്രിക്കുന്നത് ചില നിയമങ്ങളാണല്ലോ, ആ നിയമങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: നമ്മുടെ രാജ്യത്തെ ഏത് നിയമങ്ങളെ കുറിച്ച് പറയുമ്പോഴായാലും ശരി, അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്.
2: അപ്പൊ
3: സ്ത്രീകളുടെ സ്വത്തവകാശത്തെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ഭരണഘടനയിലെ ഏതൊക്കെ വ്യവസ്ഥകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3 ആർട്ടിക്കിൾസ്, അനുച്ഛേദങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതിൽ 1 ആർട്ടിക്കിൾ 14 നിയമത്തിന് മുൻപാകെ എല്ലാവർക്കുമുള്ള സമത്വം ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 15 ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായത് ആർട്ടിക്കിൾ 21, അതിൽ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്നുണ്ട് ഭരണഘടന. അതിൽ തന്നെ ഈ ആർട്ടിക്കിൾ 21 നമ്മുടെ സുപ്രീം കോടതി ഒരുപാട് വിധിന്യായങ്ങളിലൂടെ അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതായത് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതിന്. പിന്നീട് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഭരണഘടനയിൽ പറയുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത്, മുൻപ് അത് ഈ മൗലികാവകാശങ്ങളിൽ 19(1)(f) ആയിട്ട് ചേർത്തിരുന്നു. അത് പിന്നീട് ഈ ഭരണഘടന 44 പ്രാവശ്യം ഭേദഗതി ചെയ്തപ്പോ 300A ആയി മാറ്റി. അപ്പോ ഇത് ഇപ്പൊ മൗലികാവകാശമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആണ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭരണഘടനയിൽ ഓർമ്മിക്കേണ്ട വിഷയം. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ബാക്കി സ്പെഷ്യൽ ലെജിസ്ലേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, ഹിന്ദു സക്സഷൻ ആക്ട്, ഈ നിയമമാണ് പിന്നീട് 2005 ഭേദഗതി ചെയ്തത്. അപ്പൊ ഈ നിയമം ആർക്കൊക്കെ ബാധകമാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾക്ക്, ഇത്രയും മതങ്ങൾക്ക് ബാധകമായ നിയമമാണ് 1956 ഹിന്ദു സക്സഷൻ ആക്ട്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം. ഇത് ക്രിസ്ത്യൻ, പാഴ്സി, ജൂത മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ബാധകമായ നിയമമാണെന്ന് പറയാം. ക്രിസ്തു മതത്തിലെ സ്ത്രീകൾക്ക് ബാധകമായ വേറൊരു നിയമം പറയുകയാണെങ്കിൽ 2001 ഭേദഗതി ചെയ്ത ഇന്ത്യൻ

0: വോഴ്സ് ആക്ട് പറയേണ്ടി വരും. അത് ഒറിജിനലി 1869 നിയമമാണ്, അത് 2001 ഭേദഗതി ചെയ്യേണ്ടായി. ഈ നിയമത്തിൽ എന്തുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കാൻ കാരണം, അത് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന ക്രിസ്ത്യൻ സ്ത്രീകൾക്കുള്ള പെർമനന്റ് ആലിമണി ആൻഡ് മെയിൻ്റനൻസ്, സ്ഥിരമായ ജീവനാംശം ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമമാണ്. അപ്പോൾ അതും കൂടി ഈ വിഷയത്തിൽ വരും. അപ്പോൾ 2019 ഈ നിയമത്തിൽ വളരെ ചെറിയൊരു ഭേദഗതി വരുത്തുകയുണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പറയാം. 1937 മുസ്ലിം പേഴ്സണൽ ലോ ഷരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമം, അതാണ് ഒന്നാമത്തത്. ഇപ്പോഴും അത് വാലിഡ് ആണ്. പിന്നെ രണ്ടാമത്തത് 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട്. പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ 1986 ഷാബാനു കേസ് എന്ന് പറഞ്ഞ ഒരു വളരെ ലാൻഡ്മാർക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് സുപ്രീം കോടതിയുടെ. അത് 1985 അത് കഴിഞ്ഞിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ ആ വിധിന്യായം നയിച്ചു എന്ന് പറയേണ്ടി വരും. അതാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട്. അതുപോലെ 2017 ഷയാര ബാനു കേസ് എന്ന് പറയും, ആ ഒരു വിധിന്യായത്തില് സുപ്രീംകോടതി തന്നെ പറഞ്ഞു കൂടുതൽ ശക്തമായ നിയമം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് 2019 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട്. ഇതൊക്കെ സ്പെഷ്യൽ ലെജിസ്ലേഷൻ ആ ഉള്ള കാറ്റഗറിയിൽ നമ്മൾ പറയേണ്ടി വരും. ഇനി ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ നിലവിലുള്ള സ്വത്ത് അവകാശങ്ങളെയും സ്വത്തിനെയും സംബന്ധിച്ചുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട്, പിന്നെ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള സ്വത്തുമായി സംബന്ധിച്ച നിയമങ്ങൾ.
1: ഇപ്പോ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു, അതിന് കാലം പോകെ പോകെ ചില ഭേദഗതികൾ വരുന്നുണ്ടായിരുന്നു. ഇതില് നമ്മളിപ്പോ വിവിധ വ്യക്തിഗത നിയമങ്ങൾ പറഞ്ഞു. ഇതിന്റെ കീഴിൽ ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നത്?
0: ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം നമ്മൾ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾക്കാണ് ബാധകമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. 2005 ആ അമെന്മെന്റ് ഭേദഗതി എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് വരുത്തിയ ഒരു നിയമം തന്നെയാണത്. ചെന്റെ സ്വത്തിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം കിട്ടുന്നുണ്ട് ഈ നിയമപ്രകാരം. പിന്നെ വിധവയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം, ഇവയൊക്കെ ഈ നിയമം ഉറപ്പു നൽകുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീക്ക് അവളുടെ സ്വത്തില് പൂർണ്ണമായും വിൽപത്ര സ്വാതന്ത്ര്യം, വിൽപത്രം എഴുതി വെച്ചിട്ട് അവളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം. ഇനി രണ്ടാമത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ്, 1925. അത് ക്രിസ്ത്യൻ, പാസി, ജൂത വിഭാഗങ്ങൾക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ ഉറപ്പുവരുത്തുന്ന കാര്യം ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി, തുല്യമായ പാരമ്പര്യ അവകാശം, വിൽപത്ര സ്വാതന്ത്ര്യം, ഇത്രയും ഈക്വൽ ആണ്. 2001 അമെന്റ് ചെയ്യപ്പെട്ട ഈ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് 1869, അതിൽ സ്ഥിരമായ ജീവനാംശം ഡിവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും ലഭിക്കാനുള്ള അവകാശമുണ്ട്. വിൽപത്ര സ്വാതന്ത്ര്യം ഈക്വൽ ആണ്. പിന്നെ കുട്ടികളുള്ള വിധവയ്ക്കാണെങ്കിൽ 1/3 ഷെയർ പ്രോപ്പർട്ടി മാത്രമേ കിട്ടുള്ളൂ, ബാക്കി 1/2 ഭാഗം കുട്ടികൾക്ക് വീതിച്ച് നൽകപ്പെടുകയാണ് ചെയ്യുക. നേരെ മറിച്ച് കുട്ടികളില്ലാത്ത വിധവയാണെങ്കിൽ പകുതി ഷെയർ കിട്ടും, ബാക്കി പകുതി ഭർത്താവിന്റെ ബന്ധുക്കൾക്കാണ് കിട്ടുന്നത്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ സ്വത്തും കുട്ടികൾക്ക് കിട്ടും. ഇതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 നിയമത്തിന്റെ പ്രത്യേകത. ഇനി അടുത്തത് നമ്മൾ മുസ്ലിം നിയമം എടുത്താൽ പുരുഷന് കിട്ടുന്നതിന്റെ നേരെ പകുതി ഷെയർ മാത്രമാണ് സ്ത്രീക്ക് കിട്ടുന്നത്. പിന്നെ ഈ വിവാഹ സമയത്ത് മുസ്ലിം സ്ത്രീകൾക്ക് മെഹർ, ആ മെഹറിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഈ നിയമം പറയുന്നത്. പിന്നെ ഇസ്ലാമിക് ഇൻഹെറിറ്റൻസിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ പെൺമക്കളുടെ കാര്യം ആദ്യം എടുക്കാം. പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ എല്ലാവർക്കും കൂടി 1/2 ഭാഗം സ്വത്താണ് കിട്ടുക. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ, ആണും പെണ്ണും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് ആണിന് കിട്ടുന്നതിന്റെ നേരെ പകുതി മാത്രമേ കിട്ടുള്ളൂ. ഒരു മകൾ മാത്രമാണെങ്കിൽ പകുതി സ്വത്ത് അച്ഛന്റെ കിട്ടും. പെൺമക്കളുടെ കാര്യം അതാണ്. ഇനി ഭാര്യയുടെ കാര്യം എടുത്താലോ, കുട്ടികളുണ്ടെങ്കിൽ 1/8 ഷെയർ ആണ് കിട്ടുക. ഭർത്താവിന്റെ 1/8 ഷെയർ കുട്ടികൾ ഉണ്ടെങ്കിൽ കിട്ടും, കുട്ടികൾ ഇല്ലെങ്കിൽ 1/4 ഷെയർ കിട്ടും. ഇനി അമ്മമാരുടെ കാര്യം എടുത്താല് മരിച്ചയാൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്നത് 1/6 ഷെയർ ആണ് മകന്റെ. ആ മരിച്ചയാൾക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്നത് 1/3 ഷെയർ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മുസ്ലിം പെൺകുട്ടി സ്വന്തമായി സമ്പാദിച്ച സ്വത്താണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ അവൾക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
1: അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്.
0: അതെ അതെ അതെ. വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുകയാണെങ്കിൽ നിലവിലുള്ള നിയമം ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് 1939 നിയമമാണ് ബാധകമായിട്ടുള്ളത്. അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് ഖുല. ഖുല എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് ഡിവോഴ്സ് എങ്കിൽ ഭർത്താവ് നൽകിയ മഹർ ണ്ടല്ലോ അത് പൂർണ്ണമായും തിരിച്ചു നൽകണം ഭർത്താവിന്. രണ്ടാമത്തേത് മുബറ.

0: എന്ന് പറയും. അത് പരസ്പര സമ്മത പ്രകാരം, അതായത് മ്യൂച്വൽ കൺസെന്റ് വഴി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അതിൽ ചർച്ച ചെയ്ത്, കൺസിലിയേഷൻ ഉണ്ടാവുമല്ലോ, ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പ്രകാരം മെഹർ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. മൂന്നാമത്തേത് തലാഖ് എന്ന് പറയും. തലാഖ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരമുള്ള ഡിവോഴ്സ് ആണെങ്കിൽ ഈ മെഹർ സ്ത്രീക്ക് തന്നെ അവകാശപ്പെട്ടതാണ്, തിരിച്ചു കൊടുക്കേണ്ടതില്ല.
1: ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956 2005 ഭേദഗതി വന്നു എന്ന് പറഞ്ഞു. ഇത് സ്ത്രീകളുടെ പാരമ്പര്യ അവകാശങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: 1956 മുൻപ് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. മാതൃവംശ സമ്പ്രദായം എന്ന് പറയും, മെട്രിലീനിയൽ, അതായത് അമ്മ വഴി ആണ് മക്കൾക്ക് സ്വത്ത് പോകുന്നത്,
1: താവഴിയായിട്ട്.
0: ചില ആളുകളുടെ ഇടയിൽ മാത്രമായിരുന്നു അത് എന്നുള്ളതും ഓർക്കണം. അതുപോലെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും കോപ്പാസിനറി സിസ്റ്റം എന്ന് പറയും, കോപ്പാസിനറി വ്യവസ്ഥ, ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലൊക്കെ സ്ത്രീകൾക്കുണ്ടായിരുന്ന പരിമിതമായ സ്വത്തവകാശം എന്ന സ്ഥിതി മാറിയത്

0: എന്നുള്ളതും ഓർക്കണം. അതുപോലെ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും കോപ്പാസിനറി സിസ്റ്റം എന്ന് പറയും, കോപ്പാസിനറി വ്യവസ്ഥ, ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലൊക്കെ സ്ത്രീകൾക്കുണ്ടായിരുന്ന പരിമിതമായ സ്വത്തവകാശം എന്ന സ്ഥിതി മാറിയത് 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം നിലവിൽ വന്നതോടെയാണ്. ഇന്ത്യയുടെ മറ്റു പല സ്റ്റേറ്റുകളിലും പിതൃവംശ സമ്പ്രദായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നപ്പോ നിയമങ്ങള് ഏകീകരിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ മാട്രിലീനിയൽ സിസ്റ്റം, മാതൃവംശ സമ്പ്രദായം കേരളത്തിൽ നിർത്തലാക്കി പോയതും ഈ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ പരിമിതപ്പെട്ടു പോയതും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നുപെട്ടതും ഒക്കെ. 1956 പിന്തുടർച്ചാവകാശ നിയമത്തിലെ 2005 അമെൻഡ് ചെയ്ത് അതിലെ സെക്ഷൻസ് 6-ഉം 14-ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, പെൺകുട്ടികൾക്ക് ജനനത്തോടെ ബൈ ബർത്ത് തന്നെ ആൺകുട്ടികൾക്കുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു കോപ്പാസനറായി എല്ലാ അവകാശങ്ങളും ലഭിച്ചു സ്വത്തില്. അതായത് അബ്സല്യൂട്ടായിട്ടുള്ള ഒരു അവകാശം എന്ന് പറയുമ്പം സ്വത്തിൽ ഉണ്ടായിരിക്കുന്ന അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ വെളിയിൽ വന്നു ചേർന്നു. പിന്നെ ഈ നിയമത്തിലൂടെ വന്ന പ്രധാന മാറ്റങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം വന്നു, വിവാഹം ഈ സ്ത്രീകളുടെ ഈ അവകാശത്തെ ബാധിക്കുന്നില്ല എന്ന് വന്നു, പിന്നെ അമ്മയ്ക്കും മക്കൾക്കും മക്കളുടെ സ്വത്തിൽ അമ്മയ്ക്കും തുല്യ അവകാശം വന്നു, വിധവയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ പൂർണ്ണ അവകാശം എന്നിവയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഈ നിയമത്തിലെ സെക്ഷൻ 8-ൽ ആരൊക്കെയാണ് അനന്തരാവകാശികൾ എന്ന് പറയുന്നത്, അത് ക്ലാസ് 1 ലീഗലേഴ്സ്, ക്ലാസ് 2 ലീഗലേഴ്സ് എന്നും പറഞ്ഞ് ചട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിയമത്തിലൂടെ ഈ ക്ലാസ് 1 ലീഗലെയർ അതായത് അനന്തരാവകാശികളായിട്ട് ആൺമക്കളോടൊപ്പം തന്നെ മരിച്ചയാളുടെ വിധവ, മകൾ, മുൻപ് മരണപ്പെട്ട മകന്റെയോ മകളുടെയോ പെൺമക്കൾ, വിധവകൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ ഈ ക്ലാസ് 1 ലീഗലേഴ്സ് അവകാശികൾ ഇല്ലാത്ത പക്ഷം ക്ലാസ് 2 ലീഗലേഴ്സ് ആൾക്കാണ് ഈ സ്വത്ത് പോകുന്നത്, അതിന്റെ സഹോദരിമാര് വന്നു. അതുപോലെ ഈ നിയമത്തിൽ തന്നെയാണ് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും മെയിന്റനൻസ് ആലിമണി അതായത് ജീവനാംശം സ്ഥിരമായി ലഭിക്കാനുള്ള അവകാശം ഈ നിയമം ഉറപ്പു നൽകുന്നുണ്ട്.
1: ഇന്ത്യൻ സ്വത്തവകാശ നിയമം നോക്കുകയാണെങ്കിൽ അതിലൊരു സ്ത്രീ വിവേചനം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട, അതിന് എതിരെ പോരാടിയ ഒരു സ്ത്രീയാണ് മേരി റോയ്. തുല്യാവകാശത്തിനായിട്ട് അവർ നടത്തിയ ഒരു നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. തുടർന്ന് നിയമങ്ങളിൽ മാറ്റം വരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും മറ്റു കോടതികളുടെയും ഒക്കെ വിധികൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉറപ്പാക്കുന്നതിനായിട്ട്. സുപ്രീം കോടതിയുടെ ഇതിലെ ഒരു പങ്കിനെ കുറിച്ചൊന്ന്.
0: സുപ്രീം കോടതിയുടെ പല വിധിന്യായങ്ങളും ഈ പുതിയ നിയമങ്ങളിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ പുതിയ നിയമം കൊണ്ടുവരുന്നതിനും അതുവഴിയുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റങ്ങൾക്കും ഒക്കെ സുപ്രീം കോടതി വിധി തന്നെയാണ് വഴികാട്ടികളായി മാറിയിട്ടുള്ളത്. എല്ലാ നിയമങ്ങളും പറഞ്ഞു പോവുകയാണെങ്കിൽ, ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് 2020 വിധിന്യായമുണ്ട്, വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ. ആ കേസിലാണ് 2005 ഭേദഗതി നിയമത്തിന് റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നത്. അതായത് 1956 ശേഷം ജനിച്ച എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായ അവകാശം, അതും ജന്മാവകാശം ബൈ ബർത്ത് തന്നെ ഉണ്ടെന്നും, അതായത് അവരുടെ അച്ഛൻ 2005 സമയത്ത് ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും, 2005 ഭേദഗതി വരുന്നത്, അപ്പൊ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും 1956 ശേഷം ജനിച്ച എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായ അവകാശമുണ്ട്. അതാണ് റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നു. പിന്നെ ഇനി ക്രിസ്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ച്, അതായത് നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 എടുത്താൽ അതുമായി ബന്ധപ്പെട്ടുള്ള മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1986 ആ കേസ്. ശ്രീമതി മേരി റോയ് എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമൊക്കെയായ അരുന്ധതി റോയുടെ അമ്മയാണ്. അപ്പോൾ അന്ന് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമമാണ് ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്, 1916 പാസ്സാക്കിയ നിയമമാണ്. അതിലുള്ള വിവേചനപരമായ നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മേരി റോയ് ഈ കേസ് സമർപ്പിച്ചത്. അങ്ങനെ 1916 നിയമം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് വെറും 1/4 ഷെയറെ ഉണ്ടായിരുന്നുള്ളൂ. സുറിയാനി ക്രിസ്ത്യന്റെ കാര്യം പറഞ്ഞാണ് മേരി റോയ് കോടതിയെ സമീപിക്കുന്നത്. 1/4 ഷെയർന്ന് മാത്രമല്ല, ഒരു മാക്സിമം ലിമിറ്റും ഉണ്ടായിരുന്നു, 5,000 രൂപ അത്രേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ വിധിന്യായത്തിലൂടെ സുപ്രീം കോടതി 1916 ആ പഴയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ബാധകമാവുക എന്ന് വിധിക്കുകയും ചെയ്തു. ഈ വിധി പ്രസ്താവം സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമായ ഒന്നാണ്. മുസ്ലിം മത സംബന്ധിച്ചുള്ള വിധിന്യായങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് ഷാബാനു കേസ് എന്നറിയപ്പെടുന്ന 1985 മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനു ബീഗം. ഈ വിധിയിലൂടെ എന്താണ് കോടതി പറഞ്ഞത് എന്ന് വെച്ചാൽ, ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന മുസ്ലിം സ്ത്രീക്ക് ഇദ്ദത്ത് സമയം, ഇദ്ദത് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് പീരീഡ്, അത്

0: കഴിഞ്ഞും ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ഏറ്റവും പ്രധാനമായി നടന്ന യൂണിഫോം സിവിൽ കോഡ്, അതിനെ ചൊല്ലിയുള്ള വിവാദപരമായ തർക്കങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ ഉടലെടുത്തത് ഈ ഷാബാനു കേസിന് ശേഷമാണ്.
1: ഈ യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ ഭരണഘടന
0: പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 44 അതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഇത് മുസ്ലിം സ്ത്രീകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വേറൊരു വിധിന്യായം സൂചിപ്പിക്കാനുള്ളത് ഡാനിയൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2001 ഈ വിധിന്യായത്തോടെ ചെയ്തത്. 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് അത് പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ന്യായമായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഡയറക്ഷൻ വരെ കൊടുക്കുകയുണ്ടായി. മൂന്നാമത്തെ സൂചിപ്പിക്കാനുള്ള ഒരു വിധിന്യായം എന്ന് പറഞ്ഞാല് 2017 ഷയറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. അതിലെ വിധിന്യായത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ട്രിപ്പിൾ തലാഖ്, 3 തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് നിലവിലുണ്ടായിരുന്നു. ഈ ഒരു പ്രാക്ടീസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയുള്ള പുതിയ ഒരു നിയമത്തിന്റെ ആവശ്യകത കോടതി വീണ്ടും എടുത്തു പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് 2019 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട് എന്ന നിയമം വന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ.
1: 4 ദേശീയ കുടുംബാരോഗ്യ സർവേയിലാണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ സ്വത്ത് കണക്ക് എടുക്കുന്നത്. അത് പിന്നീട് ദേശീയ കുടുംബാരോഗ്യ സർവേ 5 അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുകയുണ്ടായി. അതില് പറയുന്നത് എന്ന് വെച്ചാൽ 13% സ്ത്രീകൾക്കാണ് ഈ രാജ്യത്ത് ഇന്ത്യയിൽ അവരുടെ പേരിൽ വീടുള്ളത്. 29% സ്ത്രീകൾ ജോയിന്റ്ലി അവർക്ക് ഈ അവകാശം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 8.3% സ്ത്രീകൾക്കാണ് സ്ഥലം അവരുടെ പേരിലായിട്ടുള്ളത്. ഇത് ജോയിന്റ്ലി ആണ് എടുക്കുന്നതെങ്കിൽ 23.4% പറയപ്പെടുന്നത്. ഇനി ഈ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കർണാടക, പഞ്ചാബ്, തെലങ്കാന, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 60% സ്ത്രീകൾക്ക് സ്വന്തമായി വീട് അവരുടെ പേരിൽ ഉള്ളത് എന്ന് പറയുന്നത്. നമ്മൾ പല സൂചികകളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ സ്ത്രീകളുടെ സ്വത്തവകാശം നോക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും നമ്മുടെ മുന്നിലാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാമൂഹികമായിട്ടോ എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു വെല്ലുവിളികളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ?
0: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മാറ്റം വരാത്ത പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു യാഥാസ്ഥിതിക മനോഭാവമുണ്ട്. അതായത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൾ വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാണെന്നും അവൾക്ക് ഈ വിവാഹ സമയത്ത് എന്തെങ്കിലും സ്വർണം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ വിവാഹ ചെലവിന് വേണ്ട കാശ് ഇതൊക്കെ കാരണം ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അവൾക്കിനി പാരമ്പര്യ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളൊരു മനോഭാവം മിക്ക കുടുംബങ്ങളിലും ഇപ്പോഴും നിലവിലുണ്ട്.
1: നിയമപരമായി അത് ശരിയല്ല.
0: അല്ല, ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം നിയമങ്ങൾ നിലവിലുണ്ട്, അതൊക്കെ ഈ നിയമത്തിന്റെ അജ്ഞത കാരണമാണ് ചില ആളുകളിൽ നിയമം അറിയുന്ന ആളുകളും ഇതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടു വരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. സ്വത്തവകാശപ്പെട്ടാൽ അവള് വളരെ അത്യാഗ്രഹിയാണെന്ന് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയം ആ കുട്ടിക്ക് ഉണ്ടാവും. കുടുംബ ബന്ധം വഷളാവുമോ എന്നുള്ള ഭയം. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് വിവാഹശേഷം അവിടെ എന്താണെന്ന് അറിയില്ല. ഇനി വിവാഹമോചനം കഴിഞ്ഞ് ഞാൻ തിരിച്ചും ഈ വീട്ടിലേക്കാണ് വരേണ്ടത്, അപ്പൊ ഇവരുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പെൺകുട്ടിയുടെ ഭയം ഉണ്ടാവും. സാമ്പത്തികമായി സ്വയം പര്യാപ്തതയില്ലായ്മ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. എഡ്യൂക്കേറ്റഡ് ആയി അല്ലെങ്കിൽ നല്ല സ്വന്തമായി ജോലിയൊക്കെ ഉള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ കാര്യമൊക്കെ കൂടുതൽ വഷളാവും. കാരണം നിയമപരമായുള്ള നടപടികളുടെ ചെലവ് എനിക്ക് താങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള പല ഭയങ്ങളും ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. സ്ത്രീകൾ അവരുടെ നിയമപരമായ അവകാശങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ പുരുഷ കുടുംബാംഗങ്ങളും മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അവളെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാവുന്നുണ്ട്. അതിനുവേണ്ടി ഉണ്ടാവേണ്ടത് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് എപ്പോഴും വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. അതായത് ഇപ്പൊ ലീഗൽ അവയർനെസ്, ഇപ്പം നിയമപരമായ അവബോധം വളർത്തിയെടുക്കുക എല്ലാ തലങ്ങളിലും, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം.
1: ഒരു സ്ത്രീയാണ് മുൻപ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തത്. എന്നാൽ കാലക്രമത്തിൽ നമ്മൾ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ ഒക്കെ സാഹചര്യം എടുത്തു നോക്കിയാൽ സ്ത്രീകൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അധികം ഒന്നും കാണാൻ സാധിക്കില്ല. ഇതെന്റെ ഉത്തരവാദിത്തമല്ല, എനിക്ക് സാധിക്കുന്നതല്ല എന്ന് ഉള്ളിലൊരു തോന്നലും കൂടി ഇതിനൊരു കാരണമാകുന്നില്ലേ? അതല്ലെങ്കിൽ ഈ പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കൾ അല്ലാതെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് സ്വത്തുക്കൾ ആർജിക്കാമല്ലോ. നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ ആ തരത്തിലേക്ക് ചിന്തിക്കുന്നില്ല?
0: ഐശ്വര്യ പറഞ്ഞത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. മിക്കവാറും പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെ. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്.

0: എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹമോചന സമയത്തൊക്കെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ
1: പലപ്പോഴും ആ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ഭർത്താവ് ആകസ്മികമായി മരിച്ചു പോകുമ്പോഴൊക്കെ പെട്ടെന്ന്. ഇതിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല, ഞാൻ ഇതൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല.
0: അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എന്ന് പറയുമല്ലോ. എല്ലാ തരം ശാക്തീകരണ മനോഭാവവും എങ്ങനെയാണ് സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും ആദ്യം തന്നെ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് അതിൽ കൂടുതലും. പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ തന്നെ, പണ്ട് അറിയാമല്ലോ പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു ഭാരമായിട്ട് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു.
1: സ്ത്രീകളും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കേസ് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ?
0: ഒരുപാട് കേസുകളുണ്ട്. കുടുംബ കോടതികളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ കണ്ടിട്ടുള്ളത്. അതായത് ഒറ്റപ്പെട്ടു പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് ഡിവോഴ്സ് ചെയ്യുന്നു. കുട്ടികളുണ്ടാവും. കുട്ടികളെങ്ങനെ നോക്കും, എവിടെ താമസിക്കും എന്ന് വരെ അറിയാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു പെൺകുട്ടി ചെന്നുപെടുന്നത് എന്ന് ഓർക്കണം. വിവാഹ സമയത്ത് തന്നെ അവളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകുന്ന തരത്തിലെ സ്വത്തുക്കൾ, അത് ഏത് തരത്തിലായാലും ശരി, അവളുടെ സ്വന്തം പേരിൽ സ്വത്തുക്കൾ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യപടിയായിട്ട് ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. ജോലിയൊന്നും ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് വലിയൊരു നിർഭാഗ്യകരമായ അവസ്ഥയിൽ പെടുന്നത് ഒരുപാട് കേസുകളുണ്ട്.
1: നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ട സ്വത്ത് നമുക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്?
0: സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ സ്വത്തിന്റെ പങ്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ സ്വത്ത് ഭാഗിച്ചു കിട്ടാനായിട്ട് അവൾക്ക് പാർട്ടീഷൻ സൂട്ട് എന്ന് പറയും, സ്വത്ത് ഭാഗിച്ചു കിട്ടാനായിട്ട് കോടതിയെ സമീപിക്കാം. പിന്നെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ, ഡിക്ലറേഷൻ സൂട്ട് എന്ന് പറയും, അവകാശം സ്ഥാപിച്ചു കിട്ടാനായിട്ട് സിവിൽ കോടതിയെ തന്നെ സമീപിക്കാവുന്നതാണ്. പിന്നെ പൊസഷൻ കിട്ടാൻ, ഇതൊക്കെ ഓരോ കേസ് ടു കേസ് ഡിഫറെന്റ് ആയിരിക്കും. പൊസഷൻ കൈവശം കിട്ടാനായിട്ട് അതിനൊരു സൂട്ട് ഫയൽ ചെയ്യാം. പിന്നെ ഇഞ്ചങ്ഷൻ എന്ന് പറയും, അതിക്രമിച്ച് കയറുന്നതിനും കയറാൻ പാടില്ല എന്നുള്ളതിനും ഒക്കെ കോടതിയെ സമീപിച്ച് വിധി വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ നിയമങ്ങളുണ്ടല്ലോ, സ്പെഷ്യൽ ആക്ടുകൾ, ആ ആക്ട് പ്രകാരവും കേസ് കൊടുക്കാം. പിന്നെ ഇതൊന്നും കൂടാതെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, 2005 പാസാക്കിയതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. അതല്ലാതെ ഒന്ന് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതികളിൽ കേസ് കൊടുക്കാം. ക്രിമിനലായിട്ട് നേരിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പരിഹാരം കിട്ടാനുള്ള സാധ്യതകളാണ്. ഇനി ഇതുകൂടാതെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ബദൽ സംവിധാനം എന്ന് പറയും, അത് നിലവിലുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് ലോകദാലത്തുണ്ട്, പിന്നെ മീഡിയേഷൻ, കൺസീലിയേഷൻ. ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ പെട്ടെന്നുള്ള നിയമപരിഹാരത്തിന് ശ്രമിക്കാവുന്നതാണ്.
1: സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വക്കീലിനെ സമീപിക്കുകയായിരിക്കും ചെയ്യുക. ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞാലും നമ്മൾ ഒരു വക്കീൽ മുഖാന്തരമായിരിക്കുമല്ലോ കേസ് ഫയൽ ചെയ്യുന്നത്. നമുക്ക് സൗജന്യമായിട്ട് ഈ നിയമ സഹായം ലഭിക്കാനായിട്ടുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടോ?
0: ഉണ്ട്, ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഒരുപാട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതാണ് ഈ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയും. നമ്മുടെ ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉണ്ട്. അതൊരു DLSA എന്ന് പറയും, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നാഷണലി. അതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് അവർക്ക് ശരിക്കും ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: അത് ഓരോ ജില്ലാ കോടതിയുടെയും
0: പരിധിയിൽ ഒരു അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കെൽസ എന്ന് പറഞ്ഞാൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ തന്നെ അംഗീകാരമുള്ള ഗാന്ധിഭവൻ, നീതിഭവൻ ഒക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, അതിലൂടെയും സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം കിട്ടും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വെറും 40% ആളുകൾക്ക്, സ്ത്രീകൾക്ക് മാത്രമേ ഈ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനെ പറ്റി അറിവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് കാണാറുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ സഹായത്തിന് വനിതാ ലീഗൽ സെല്ലുകളുണ്ട്, പിന്നെ മൊബൈൽ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളുണ്ട്. ഇതിലൂടെയൊക്കെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കാനുള്ള വളരെ ഫലപ്രദമായ സംവിധാനങ്ങളാണ്. പിന്നെ പറയാനുള്ളത്, കേരള ഗവൺമെന്റിന്റെ കേരള വനിതാ ശിശു വികസന വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു വെബ് പോർട്ടലുണ്ട്, കാതോർത്തു എന്നാണ് അതിന്റെ പേര്. അതിലൂടെ സ്ത്രീകൾക്ക് വെർച്വലായിട്ട് നിയമസഹായം കിട്ടും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, വനിതാ കമ്മീഷനുണ്ട്. കേരള സ്റ്റേറ്റിന്റെ വനിതാ കമ്മീഷന്റെ സഹായം വിഷമഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് സഹായത്തിനായിട്ടും തണലായിട്ടും ഉണ്ടാവാറുണ്ട്.
1: നമ്മുടെ ഭൂമിയോ സ്വത്തോ ഉടമസ്ഥതയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് എന്തെങ്കിലും സർക്കാർ സംരംഭങ്ങളുണ്ടോ?
0: അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY ലൈഫ്, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ വീടുകളുടെ ഉടമസ്ഥാവകാശം സ്ത്രീക്ക് തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിബന്ധന. ലൈഫ് എന്ന് പറഞ്ഞാൽ LIFE, ലൈവ്ലിഹുഡ് ഇൻകം

0: ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് അത് പറയുന്നത്. ഇതിൽ ഭൂമി ഇല്ലാത്ത ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. അതിൽ 90% ഗുണഭോക്താക്കളും സ്ത്രീകളായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പദ്ധതിയിൽ. അപ്പൊ അതൊരു വലിയൊരു ഒരു ഒരു നേട്ടം തന്നെയാണ് സ്ത്രീകൾക്ക്. പിന്നെ വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിമൻ കൺസ്ട്രക്ഷൻ യൂണിറ്റുകൾ ഉണ്ട്, അതിലൂടെ ഭവന നിർമ്മാണ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലവസരം വർദ്ധിക്കുകയാണ് സ്ത്രീക്ക്, അത് കാരണം സാമ്പത്തിക സുരക്ഷിതത്വവും വർദ്ധിക്കുന്നു. പിന്നെ അടുത്തത്, സ്ത്രീകളുടെ പേരിലാണ് സ്വത്ത് മേടിക്കുന്നതെങ്കിൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ സാധാരണ ഉള്ളതിനേക്കാളും കുറവാണ്.
1: അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ഇതിനായിട്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് എത്താനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളത്?
0: ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, ഈ കുടുംബ സ്വത്ത് ഭാഗിക്കുന്ന സമയത്തും കൈമാറ്റം ചെയ്യുന്ന സമയത്തൊക്കെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാം.
1: വെറുതെ വാക്കാൽ പറഞ്ഞു പോകും.
0: അതെ, ഇതിനൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ സ്ത്രീകളിലുള്ള നിയമ അവബോധം തന്നെയാണ്, കുടുംബത്തിലുള്ള. പിന്നെ നോക്കുകയാണെങ്കിൽ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ പദ്ധതികൾ, കുടുംബശ്രീ മുതലായവ വഴി സാമുദായികമായിട്ടൊരു സെൻസിറ്റൈസേഷൻ, അതായത് അവബോധം ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് പോവാം, പ്രത്യേകിച്ച് ഗ്രാമതലത്തിൽ. പിന്നെ അതിവേഗ കോടതികൾ കൊണ്ടുവരാം സ്ത്രീകൾക്കായിട്ട്. സ്ത്രീകൾ കോടതിയെ അപ്രോച്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത്, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ചെലവ് വരും, ഇതൊക്കെയാണ് പല സ്ത്രീകളെയും പിന്നോട്ട് വലിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ വൈവാഹികമായ സ്വത്തവകാശങ്ങൾ സംബന്ധിച്ച് ഇനിയും ഒരു ശക്തമായ നിയമം തന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഓർക്കുന്നത് 2023 മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി, അതിലൂടെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ഭാര്യയുടെ തുല്യ അവകാശം കോടതി അംഗീകരിച്ചു. പറഞ്ഞു വന്നത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നേടിയെടുക്കുന്ന സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പിന്നീട് വിവാഹമോചനം സമയത്ത് ഉള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ചിലപ്പോൾ ഭാര്യയുടെ പേര് പോലും ഉണ്ടാവില്ല ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശത്തിൽ. അവരുടെ ചിലപ്പോൾ അവർ ജോലി ചെയ്ത് നേടിയതോ അവരുടെ സ്വത്തുക്കൾ വിറ്റ കാശ് കൊണ്ട് വാങ്ങിയതോ ആണെങ്കിൽ കൂടി, അങ്ങനെ അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ തുല്യ അവകാശം ഭാര്യയ്ക്കും ലഭിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വൈവാഹിക സ്വത്തവകാശങ്ങൾ സംബന്ധിച്ചൊരു വളരെ ശക്തമായൊരു നിയമത്തിന്റെ ആവശ്യകതയുണ്ട്.
1: സ്വത്തവകാശം എന്തിനാണ് സ്ത്രീകൾക്ക് എന്ന ചോദ്യത്തിന് അവർക്ക് സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രതയും അംഗീകാരവും ലഭിക്കണമെങ്കിൽ ഈ ഒരു ആവശ്യം കൂടി നിലനിൽക്കുന്ന സമൂഹ സാഹചര്യങ്ങളിൽ ആവശ്യമുണ്ട്. അതിനവർക്ക് നിയമത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാകണം, തന്റെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകണം, ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്.
0: തീർച്ചയായും.
1: സ്റ്റുഡിയോയിലെത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി.
0: നമസ്കാരം.
2: സ്ത്രീകളുടെ സ്വത്തവകാശങ്ങൾ. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി സംസാരിച്ചത് ഐശ്വര്യ.

തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321, 9496 55 6321, 9496 59 6321. തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ

ജി വേണുഗോപാലും ചിത്രയും തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വെള്ളി വെളിച്ചം പരിപാടിയിൽ കേൾക്കാം.